0: ഇരു പ്രചരക്കളു നീ ദില്ലിരു ആകാശവാണി ഭവാനീപട്ടണ യുവ ശ്രോതബന്ധ മാനും കാര്യക്രമ ଯୁବବାଣୀ ଶୁଣିପାରିବେ ସୂଚନା କରେ।
1: ବହୁତ